0: ദിവ്യ എഫ് എം ദിവ്യഹിന്നായക്കും.
1: Nur die Ecke Megahertz, die wir hier finden.

0: ഫർഹാദ്ക്ക് അടു ദിവഹി എഫ് എം
1: ദിവഹി എഫ് എം
0: ദിവഹി നായകു
2: നോദിഹ എക്കെ മെഗാഹെർട്സ് ദിവഹി എഫ് എം.